കോഴിക്ക് സേവൽ സ്വന്തം, കുയിലുക്ക് ജോഡി സ്വന്തം, ആടുക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും ചില കാലമാ പല്ലാക്ക് ഉടലെ കണ്ട് പളവ്.

കോഴിക്ക് സേവൽ സ്വന്തം, കുയിലുക്ക് ജോഡി സ്വന്തം, ആടുക്ക് പൊണ്ണു സ്വന്തം, പല കാലമാ നാമും അവസര സ്വന്തം കൊണ്ടും ചില കാലമാ പല്ലാക്ക് ഉടലെ കണ്ട് പളവ്.

ആശിച്ചോ ചെയ്താണോ ആണാ തന്നെ ഉള്ളം കളി ചെയ്ത് വൈത്താനോ കണ്ണേ ഉള്ളം കളി ചെയ്ത് വൈത്താനോ ஒரு பொய்யாவது சொல் கண்ணே உன் காதல் நான் தான் என்று அந்த சொல்

മേൽത്തടക്കം മുറുക മേൽത്തടക്കം സന്തനത്തിൽ നിറമെടുത്തതാൽ അഴകനാനവൻ സരവണത്തിൽ ഉരുവെടുത്തതാൽ വേദമാനവൻ സന്തനത്തിൽ നിറമെടുത്തതാൽ അഴകനാനവൻ സരവണത്തിൽ

ഭയം കോപം കൊണ്ട ഇതയം ഒരു മൃഗമാക മാറും. കോപം കൊണ്ട ഇതയം ഒരു മൃഗമാക മാറും.

തടക്കം മുരുക വെയിൽ തടക്കം നീ കൊടുത്ത തമിഴല്ലവാ പുകഴെടുത്തത്, അന്ത തമിഴ് കൊടുത്ത അറിവല്ലവാ തലൈ സിറന്തത്. നീ കൊടുത്ത തമിഴല്ലവാ പുകഴെടുത്തത്, അന്ത തമിഴ് കൊടുത്ത അറിവല്ലവാ തലൈ സിറന്തത്. നീ സിരിത്ത പിറകല്ലവാ സിരിപ്പു വന്നത്, നീ സിരിത്ത പിറകല്ലവാ സിരിപ്പു വന്നത്. ഉൻ നിനവിരുക്കും മനമല്ലവാ പെരുമൈ കൊണ്ടത്.